ചരാചര ജഗത് സംരക്ഷണീം സത്പദാം ചഞ്ചൻ ചമ്പക നാസികാഗ്ര വിലസൻ മുക്താമണി രഞ്ജിതാം ശ്രീശൈലസ്ഥലവാസിനീം ഭഗവതീം ശ്രീമാതരം ഭാവയേ. ഓം ശ്രീ ദുർഗാ ലക്ഷ്മി സരസ്വതിഭ്യോ നമഃ.